0: അത് ജൂണി പലവണതാ സന്തുത SBS പ്രവൃത്തി സംസ്കരണ സഹ ഇതിരിപത് കരീമ തിസരണി വിജയ ഭണ്ഡാര സിരസ്ഥല ഓസ്ട്രേലിയാവേ പ്രധാന നഗര ദക്ക നിവാസമില്ല പഹലട്ട് കുളിമിലകനൻ ഇഹലയാന ലക്കുണു നവ മത വിമസുമകിൻ വൺ നേഷൻ പക്ഷയ ഇതിരിയേൻ അൽബനീസി തവമത് അഗമതിലെസ പെരമുനേ വിക്ടോറിയാ പൊതുപ്രവാഹന ഗാസ്തു അടുക്കിൻ അടുവീമ അദസിറ്റ് മിയന്മാരേ പിപ്രീമകിൻ പുത്കലയൻ 45 ജീവിതാക്ഷയട്ട് 2026 IPL കിരുള റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു കണ്ടായമട്ട് ദൻ പുവത് സവിസ്തരവ് ഓസ്ട്രേലിയാവേ പ്രധാന നഗര ദക്ക നിവാസമില്ല പഹത ബസ തിബനവാ ഏ സിഡ്നി സഹ മെൽബൺ നഗരവലായി കെസേവത്താത് കുളി ഗാസ്തു ഇഹലയണുവത്തായി അപേക്ഷാ കരണവാ പരേഷണ ആയതനയക് വന കൊട്ടലിറ്റി നവദത്ത പെൻവാദെന്നെ രാട്ടപുര കുളി നിവാസ ഇല്ലുമ ഇഹല മട്ടമക പവത്തിന ബവായി രാട്ടേ മേവന വിട്ട് കുളിയട്ട് ദീമട്ട എത്തിഹോ കിസിവെക്കു ജീവത് നൊവന കുളി നിവാസ അനുപാതയ 1.5 തരം പ്രമാണയാക് എഹി പ്രതിഫലയക് വശേൻ ഇതിരി മാസവല കുളി മിലകനൻ ഇഹല അണു എത്തി ബവായി നവദത്ത പെൻവാദെന്നെ നവ മത വിമസുമകിൻ വൺ നേഷൻ പക്ഷേ ലേബർ പക്ഷേട്ട വടാ വെടി ജനപ്രിയത്വയാക് അക്കർഗനത്തി ബവ ഹെലിവി തിബിനവാ കെസേവിതാത് തവമത് ജനതാവ് പ്രിയകരണ അഗമതിവരയാ ലെസ ഇഹലിൻ സിറ്റിന്നെ ആന്റണി അൽബനീസി റെഡ് ബ്രിഡ്ജ് ഗ്രൂപ്പ് ആക്സന്റ് റിസർച്ച് മത വിമസുമെൻ ആന്റണി അൽബനീസിട്ട് 131 പോളിൻ ഹാൻസൻറ്റ് 125 ആംഗസ് ടേലർട്ട് 114 വശേനുയി കെമത്ത പലവിയത്തേ ലേബർ പക്ഷേട്ട് 128 ജനപ്രസാദയാക് ഹിമിവാത്തി അത്ര വൺ നേഷൻ പക്ഷേട്ട് എം അഗയ 131 വിക്ടോറിയ പ്രാന്തേ പൊതുപ്രവാഹന ഗമൻ ഗാസ്തു അടുക്കിൻ അടുവീമ അതിൻ എരമിനവാ മെമ സഹനയ വസര അവസാന ദക്വാ പവത്തിനു എത്തി വിക്ടോറിയ പ്രാന്തേ ജനതാവ് അപ്രേൽ മാസേ സിട്ട് നോമിലേ പൊതുപ്രവാഹന സേവ ഭാവിത കലാ ഏ പ്രാന്തേ ലേബർ രജയ വിസിൻ ജീവന വ്യതം അവമകിരിം സന്ദഹാഗത് ക്രിയാമാർഗയാക് അണുവായി ദൈനികവ മെമ സേവ ഭാവിത കരണ്ണൻ ഡൊളേഴ്സിയ ഗണനക മുതൽ ഇത്തിരി കരകണു എത്തൈ പ്രാന്ത പ്രധാനി ജസിൻഡ അലൻ പവസനവാ
1: ഇറ്റ് വിൽ സേവ് പീപ്പിൾ അപ് ടു $850 അഗൈൻ ഇറ്റ്സ് അനദർ വേ ദാറ്റ് വി കാൻ ഹെൽപ് ഹൗസ്ഹോൾഡ്സ് കീപ് മണി ഇൻ ദേർ ബഡ്ജറ്റ് And I know from speaking to so many Victorians that that money will go on other essential items like the food bill, like rent, like mortgage. So this is why we are providing this support through to the end of the year.
0: Then vides purtak Myanmare pupurana dravya gabada karana sthaneka sidu pipirimakin pudgalayan 45 denaku pamana jeevithakshayata patwa tibenawa 70 denaku pamana tuwala laba athi bawai vaartha wanne മെമ അണുതുര സിതു ഏത്തേ ചീന ദേശ സീമാവേ സിട്ട് കിലോമീറ്റർ തുനക് പമന ദക്കുനിൻ പിഹിട്ടി നംകം നഗരേ കൗണ്ടപ് നം ഗ്രാമേതി മെമ പ്രദേശ ടാ ആങ് നാഷണൽ ലിബറേഷൻ ആമി നമത്തി വാർഗിക ആയുധ സന്നദ്ധ കണ്ടായമേ പാലനേട്ട അയാത് ദൻ ക്രീഡാ പുവതാക് 2026 IPL കിരുള റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു കണ്ടായമ വിസിൻ ദിനാഗത്ത ഏ ഗുജറാത്ത് ടൈറ്റൻസ് പില കടലു പഹക്കിൻ പരാജയട്ട് പത്കരമിൻ പ്രഥമേൻ പന്തുട പഹറതുൻ ഗുജറാത്ത് ടൈറ്റൻസ് പില കടലു അടക്കട്ട് ലക്കുണു